ഫൗസ്കി തോറും തവിടെ ആകാശവാണി ഇംഫാൽ ഹൗസിക് സന്തോക്സരി ചിങ്ങോൾകി സെരോൾ കുദോലസിദ തഹഞ്ചരി നൈകാഥേം അമതി മപ്പാണ സക്പ കാരം യലവുസൈ.